0: സുബ്രഹ്മണ്യം ചിത്ര പഠന പാട്ട.
1: I'm seeing the departure of Vamsi and Geeta flying to the universe of love in a short while from now. 9, 8, 7, 6, 5, 4,

ആകാശവാണി ആദിലാബാദ് 100.2 FM മനസ്സു നിണ്ട. ശാമ്യ ഗജൽ, ഗജലനു വിനിപ്പിച്ചേ കാര്യക്രമം.